0: എമ്പ തൊട്ടാവുകാരണ്ടേ നീനെ തായി നീനെ പാണ്ഡുരംഗ നമ്മ ബന്ധു നീ ബളകാണീനെ പാണ്ഡുരംഗ തണ്ടേ നീനെ തായി നീനെ പാണ്ഡുരംഗ നമ്മ
1: ಆಯ್ತಾ? ಚೆನ್ನಾಗಿ ಹಾಡಿದ್ರಿ. ಹೀಗೆ